ശാന്തനായി ഇനി നമ്മുടെ കാര്യക്കാരന് മനത്താകാതെ എല്ലാച്ചും തിങ്കസമോ തെബിലെ ക്ഷമിക്കാതെ എല്ലാ ഷടൻ മാത്രമേ കാണിക്കും എല്ലാ സൈന്യ സമൂഹവും